ഫാനു എവരൻ ഖാഹിർ ഖുറവാനേ അതി എവരെന്നം ഹേവകം ഇതുരു കൊദ്ദിവാനേ സദഖാതെ എവരെങ്കെ മുതലും കലേഗ് ഫാനു നങ്കവാശെ അതി എവരെന്നട്ടകാ കലേഗ് ഫാനു ദുആ ഖുറവാശെ ഹമ കഷറും കലേഗ് ഫാനുഗ് ദുആയ്കി എവരെന്നം ഒയിൻ ഹിംഹമ ജഹമകായി റഹ്മതികെ അല്ലാഹി മൊളങ് അസ്സവാ ഒടുകിംവാ മൊളദ്ദിൻ ഒടുകിംവാ റസ്കലാംഗേ.

ഹമകശ്വരും അല്ലാഹി എകലാംഗ അളുംഗ കിബെം തൗബാ ഖബൂൽ ഖുറവ്വാ അദി സദഖായി ഖബൂൽ ഖുറവ്വാ റസ്കലാംഗ ഖമായി ഹമകശ്വരും അല്ലാഹി ഗിന ഗിനെൻ തൗബാ ലവ്വാ റഹീം വന്ത റസ്കലാംഗ കം എവരെൻ നുദന്നനീ ഹിയേ.

അള്ളാഹം അളുക്കം ഖുറാമീഹുന്നെ എക്കലാങ്കി ഹംദു ഖുറാമീഹുന്നെ റോദഹിഫാമീഹുന്നെ റുക്കുഅക്കു സജ്ദ ഖുറാമീഹുന്നെ ഹേയോഖന്തകം അമൃക്കോ നുബാഖന്ത നഹി ഖുറാമീഹുന്നെ അതി അള്ളാഹു കണ്ട അളുവാഫാവാ ഇന്തക റക്കാതിർവാമീഹുന്നെ ഖലേഖാൻ മൂമിനുണ്ണ ഉഫാവരിക്കം ഖബർ ദിവാഷേ.

ഹമ കശ്വറും നബിയാഗ മച്ചഷായ് മുഹാജിറുനായ് അൻസാറുങ്ങ മച്ച അല്ലാഹു തൗബാലിവി എബേ കലുണ്ണി ദതികംഗ വകുതുക എകലേഗ ഫാന തബാവി ബേ കലുണ്ണി ഏക തെരേം ബൈഗ ഹിത തെതുമകും എക്കിബാവ ദ്യുമഗ് ഗാവു മഫഹുഗെ ദെൻ എകലാംഗ എവരംഗ മച്ച തൗബാലിവി ഹമ കശ്വറും എകലാംഗയി എവരെന്ന നുഹനു ഓ ഗാവന്ത റഹീം വന്ത റസ്കലാംഗേ.

0: ഫഹെ എവരെ എംബുരി ഫുറഗസ് ദീഫിനമ ഫഹെ ഖലേഗ് ഫാൻ വിദാൽ വാഷ തിമം ഖലേഗ് ഫാനം അല്ലാഹ് ഫുദേ എഖലാംഗ മെൻവി ഇലാഹ കുനുവേ ഹമ എഖനി എഖലാംഗ തിമം ഖലേഗ് ഫാൻ വകീൽ ഖുറവ്വാ ഫീമ എഖലാംഗ ഈ ബൊഡു വെഗംവാ ആർഷുഗെ വെരി റസ്കലാംഗേ
1: بسم الله الرحمن الرحيم
0: رحمن وانت رحيم وانت الله بإسم فلوم فشاغنمي

ഹമകശ്വരം രേദ്വാ തഫാതുവും ഗയ്യായ് ഉടുതകായ് ബിമുഗ അല്ലോഹിദ് എമ്മെഹാ തകെത്തീക തക്വാ വിരുവാ ഭയക ദലീൽ തകിവാ കങ്കശവരെ.

ഇതാങ്ക ഏവരെങ്ക ദുആയകി സുബ്ഹാനക അല്ലാഹുമ്മ ഏ ഹദ്ദവാ ബഡകുരി റസ്കലാ കോയ് ഈ ബറസ്കലാംഗേ അളമൻ തസ്ബീഹ ദന്നവമെ അതി ഇതാങ്ക ഏവരെങ്ക തഹയ്യതകി സലാമെ അതി ഏവരെങ്ക ദുആഗ നിമ്മുമകി അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ഹംദുഹുരി ആലം തഗവരി അല്ലാഹ ഷേ.

അതി ഇൻസാനായം ഉണ്ടകുലെ ജഹിജനമ ഒഷോവെ ഒവെഗിൻ നുവത ഇഷീന്റെ ഇന്ദഗിൻ നുവത കൊളം ഹുരഗിൻ തിമൻ റസ്കലാങ്ക ഹസ്രത ദുആ കുരതെ ഫഹെ തിമൻ റസ്കലാങ്ക എമീഹെഗ്ഗെ കിബൈൻ എ ഉണ്ടകൂ ഫില്ലവാഫുമും ഏന എ ദാമഗും ഹിംഗാദെ ഉണ്ടകുലെ ജഹിഗൻ തിമൻ റസ്കലാങ്ക ഹസ്രത ദുആവെസ് നുഖുറാ കഹലെ ഖാഫിറുന്ന എവരെ കൊങ് ഉളുണു അമൽത്ത സീനത്തെരി കുറവ്വാഫാവനീ എഫദൈന്നെ.

യൂസഫ് ഗഫാനഹു നബി അല്ലാഹ കുത്തം ബദുആ കുറബ എഫും വളഗണ ഗതരെ വെട്ടി വടാഗന മുന്ദിയ വഗതു ഗബ്ബിറുൻ സലാമ ബി വടാഗത മം ഹിപ്ല അല്ലാഹ ഇൽഹാം കുറ ബദുആ ഹദവാ ബുഡു കുറ വിരസ് കലാ കൊമ്മെ കനവരിയ ഗെമുനു ഫൂഹി കം ഫിൽ വാദി വരസ് കലാ കൊമ്മെ കനവരിയ ഗെ ഇക്വരിയ കം ഗാവാരസ് കലാ കൊമ്മെ ബിർവരിയ കരദ കാതിര കം ദി വരസ് കലാ കൊമ്മെ മുസീബാത ഫിലു വാദി വരസ് കലാ കൊമ്മെ സിർദ്ദിന മുടികം വരസ് കലാ കൊമ്മെ ശക്വാ ഇങ്ങി ഫറാതം ഫുല്ല വരസ് കലാ കൊമ്മെ ജമാത ഗാവുടികം വരസ് കലാ ഏ ദിരിദി മുടികം വാ ഖായിമ മുടികം വരസ് കലാ.

0: ഫഹെ എവരെങ് എംബുരി ഫുറഗസ് ദീഫിനമ ഫഹെ ഖലേഗ് ഫാൻ വിദാൽ വാഷ തിമം ഖലേഗ് ഫാനം അല്ലാഹു ഫുദേ എഖലാംഗ മെൻവി ഇലാഹ കുനുവേ ഹമ എഖനി എഖലാംഗ തിമം ഖലേഗ് ഫാൻ വക്കീൽ ഖുറവ്വാ ഫീമെ എഖലാംഗ ഈ ബൊഡുവെഗം വാ ആർഷുഗെ വെരി റസ്ഖലാംഗ
1: بسم الله الرحمن الرحيم
0: رحمن وانت رحيم وانت الله بإسم فلوم فشاغنمي

അലിഫ് ലാം റോ മിയ കുറുത്തുകെ മുറാദ്ദനവടികം വണി അള്ളാഹ് മീ ഹിക്മത്തരി ഫുതുകെ എബഹി ഖുർആനുകെ ആയത്തുകെ.

ഹമകശ്വരം രേദ്വാ തഫാതുവും ഗയ്യായ് ഉടുതകായ് ബിമുഗ അല്ലോഹിദ് എമ്മെഹാ തകെത്തീക തക്വാ വിരുവാ ഭയക ദലീൽ തകിവാ കങ്കശവരെ.

ആശി അല്ലാഹ് ഇറാദ കുർവിനമ തിമം ഖലൈഫാനു എആയത തിബാമി ഹുന്ന വിദാളുവേ നുദെവ്വീ മുഹെ അദി എഖലാംഗെ തിബാമി ഹുന്ന എആയത കെ നുവെസ് എംഗെവീ ഹെ ഫഹെ മീഗെ കുരിൻ തിബാമി ഹുംഗെ തെരേഗ എതദ് ദ്വഹെ വന്ദെൻ എബഹി സാളീ സഹർ വന്ദെൻ ഹമകശ്വരും തിമം ഖലൈഫാനു ഹുന്നെവീമെ മിബാവതുഗെ വാഹകൈ നുദക്കവമെ ഫഹെ തെബാമീഹുന്നക നുയിസ്നേഹയ്യേ.

0: ഹമകഷവറും മണിതിക്കക്കും തിമൻ റസ്കലാങ്ക ഇൻസാണാ ഹെദ്ദെവിക്കം എ ഇൻസാണായ നേങ്കനീ ഹെയ്യെ ഫഹെ എഹാറും ഏണാ വണീ ഫാളുവെ ബയാം വെഗെം വാ ദെക്കുളുവെരിയക്കു കമുക وضرب لنا مثلا ونسي خلقه قال من يحيي العظام وهي رميم
1: ادي اي انسانا تمن رسكلاغيا مثال جس ادي اينا هدويغين اينا هندمنتالي اينا بني كشيت فيوه هلاكو فا ونيكو എ തകെതി ദിരുവാണീ കാ കുഹയ്യ
0: ഖുൽ യുഹ്യീഹ അല്ലദീ അൻശഅഹ അവ്വല മറ വഹുവ ബികുല്ലി ഖൽഖിൻ അലീം
1: കലേഗ ഫാണു വിദാളു വാശെ എ കശിതൻ അലുൻ ദിരുവാണീ ഫുറതമ ഫഹറു എ കശിത ഉഫെദ്ദെവി റസ്കലാംഗെ ಅದಿ ಎಖಲಾಂಗೇಯಿ ಹುರಿಹಾ ಮಖ್ಲೂಗುಂಗೆ ಕಂತ ಮೊಳ ದೆನೆವುಡಿಗೆಂವ ರಸ್ಕಲಾಂಗೇ.

കളിത ഐഫത്തരി ഹൂറുൽ ഐനും എ സുവറുഗെ തകുകാവേ എവരെങ്കെ കുറി ഇൻസിയക്കുവെസ് അതി ജിന്നിയക്കുവെസ് എ കമ്പലുങ്ക ബീഹി ഫയ നുവേ فَبِأَيِّ آلَاءِ رَبِّكُمَا تُكَذِّبَانِ اے جِنِّي نَائِ إِنْسِي نَيْوِ فَهَ تِيَ دَبَا مِيهُنْ دَغُكُنْ إِنْكَارُ كُرَنِي تِيَ دَبَا مِيهُنْ گَ وَرِ رَسْكَلَانْ گَ نِعْمَتَّكُ گَ تَرَيْنْ كُنْ كُنْ نِعْمَتَكَنْ هِيَ كأنهن الياقوت والمرجان ريتي كماي ساف كمغا اكمبلون ياقوتاي مرجان فدي فبأي آلاء ربكما تكذبان اي جنيناي انسيني فهي തിയ ദെബാ മീഹും ദൊഗുക്കൊ ഇൻകാറു കുറണീ തിയ ദെബാ മീഹുംഗെ വെരി രസ്കലാങ്ങെ നിഅമത്തകുഗെ തെരയിൻ കൊങ് കൊങ് നിഅമത്തകം ഹെയ്യെ ഹൽ ജസാഉൽ ഇഹ്സാനി ഇല്ലാൽ ഇഹ്സാൻ ഹെവുകമുഗെ ജസാഅകി ഹെവ് സവാബുകമുഗ മെണുവി വാണെ ഹെയ്യേ

0: നീ കൊമ്പൈസ മറ്റേ കിവ്വകത്തെ പിത്തണ എവ്വകെങ്കിൽ അവളെ
1: കണ്ണാങ്ങ കുടപ്പുജാഫളും അഹരമിങ്ക മതിയങ്ക ഗാഫിലാത്തും കണ്ണമ്പിങ്ങളെ
0: അജാബെ അഹരങ്കി ബി ജവാഹർ തക്ക ഹാർ തക്ക ഫട്ടറു ബാത്തക്ക അതി അഹരങ്ക ഹാബത്ത അഹരങ്ക അത്തുകാമിവ ദുനിയെ സീനിത്ത ദൂക്കൊല്ലാഫ എമിഹും എവ്വാം വി എ കുട ഫിരിഹിൻ കുജ്ജാകാരിയത്ത ഐ അഹരൻ അഗെന്നെ ബദു ദിർഹം കൊളക്കഗ്ഗ കുജ്ജന്നു
1: മിശ്രംഗമ ആദേമു അളുങ്ക ഗഹ്റമാന എക്കുജ ഫെംബറുവ സാഫ് ഹെദും ലവ്വൈ ഫെംബറുവ രംഗൾ ഹെദും ലവ്വമു ദത്തുരുമതീക ചെഹുന ഹെഫുസ്ത ഫിലാഗിൻ ഗൊസ് എക്കുജാഗ രീത് കംഫനിച്ച അഹരമൻ രഷങ്ങരി ദുവാൽ എക്കുജാഗ അലിക്കങ്കേഗെ ഫാർത്തക്കങ്ങളു ഇക്കമാ ഹെദി എക്കുജാഗ കദറു മീഹുന എങ്ങു എഹെമ്മ എക്കുജ കാര്യ മീഹുൻ എഹാ ഗിനവമുങ് എദനി സാഹിബ
0: ആ ಅಲ್ಹದ್ದೆ ಕುಸ್ ಏನಾ ಗಡ್ನಂ ಬೇಣುಬ್ಬ ಬಿಹುಳ ವಾಹಕ ದಕ್ಕ ಆಗು ಮತಿಕುರೆ

യൂസഫ് ഖഫാനഹു നബി അല്ലാഹ കുത്തം ബദുആ കുറബ എഫും വളഗണ ഗതര വെട്ടി വടാഗന മുന്ദിയ വഗതു ഗബ്ബിറുകും സലാമ ബ വടാഗത മം ഹിപ്പള അല്ലാഹ ഇൽഹാം കുറബ ബദുആ ഹദവാ ബഡു കുറബ വിരസ് കലാ കൊമ്മെ കനവരിയ ഗെമുനു ഫൂഹി കം ഫിൽ വാദ വരസ് കലാ കൊമ്മെ കനവരിയ ഗെ ഇക്വരിയ കം ഗാ വരസ് കലാ കൊമ്മെ ബിരവരിയ കര രക്കാതര കന്ദി വരസ് കലാ കൊമ്മെ മുസീബാത ഫിലുവാദ വരസ് കലാ കൊമ്മെ സിർദ്ദന മുടികം വരസ് കലാ കൊമ്മെ ശക്വാങ്ങി ഫറാതം ഫുല്ല വരസ് കലാ കൊമ്മെ ജമാത ഗൗഡികം വരസ് കലാ ഏ ദിദി മുടികം വാ ഖായിമ മുടികം വരസ് കലാ